105.4 മെഗാഹെർട്സ് ചേർത്ത് മേഘതാ ആകാശവാണി പുണ്ജി കേന്ദ്ര എഫ് എം റെയിൻബോ ചാനൽ മുകളക്കപ്പനു സോർ സൗണ്ട് 33 മിനിറ്റ് ആണി 10 സെക്കൻഡ് സതത് വേൾ സതാ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതച്ചാ കാര്യവഴിച്ചോ കാര്യവഴി നായസായകാത് പണ്ഡിത് ശ്രീകാന്ത് ബാക്രി ഹഞ്ചെ ഗായൻ സുബദ്ധ സംഗീത് രാഗ ലളിത് രാഗ ചാരുകേശി ആണി ത ഉപരാന് ഭൈരവി